0: Sakkari durda.
1: ഇതിനെ റുക്മിന്റെ എത്തുന്നു ഇത്തിനെ നന്നെ അഞ്ചത്ത് ബാവി
2: ആത്തജി
1: ആണ്ടല്ലോ
2: പണി ഇത്ത ഉള്ള പോയി വിടാ.

0: ഏറ്റുമല്ലേ മുത്തല്ല ദേവനക്കത്തിനെ കേട്ട് ബതിക്കിനാലെയാണ് ആണ് എന്നെ കേട്ടത് ദേവരെ ഇനിയത് എല്ലാം ഭർത്തരും ഭർത്തരും സാധിക്കാൻ തോന്നിട്ടെയാണ് എന്ന പുലിപ്പാ ദേവരൊക്കെ കേണെന്ന് പോയിട്ടുള്ളതാണ് മണ്ണാത് പോയതുണ്ട് എന്ന ഉടലിന്റെ തുടിപ്പിന് ഞാൻ ഏറെ പണി സാധിക്കും ഗുരുക്കളിന്
1: ഇതുവരെ ഇത്തീച്ചക്ക് കർണാടക തുളുസാഹിത്യ അക്കാദമി ഓം ശ്രീ നാഗശക്തി കൃപാപോഷിത യക്ഷഗാന മണ്ഡലി കമ്ലഗുഡ്ഡെ കാർക്കള ഹാഗൂ ചാനൽ 9 നേതൃത്വത്തിൽ മംഗളൂരിന തുളുഭവനദ സിരിച്ചാവടിയിൽ സമാരോപ സമാരംഭത്തിൽ അതിഥി കലാവിതര കൂടുവികയിൽ നടന്ന യക്ഷഗാന മോക്കിയ പോലെ മൂരനേ കന്തു ഇനി മുന്തിന കന്തു നാളിന യക്ഷഗാനദ പ്രസാരത്തിൽ അല്ലിവരെഗൂ കേൾത്താനേരി റേഡിയോ സാരംഗ 107.8 FM ഇതു ബണ്ണ ബണ്ണദ ബതുക്കു. റേഡിയോ സാരംഗ് 107.8 FM രംഗ് രംഗദ ബതുക്ക് ഇത്തെ തുളു പ്രസാരം.

0: ഞാൻ അമൃത് സോമേശ്വർ, റേഡിയോ സാരംഗ് ഏപ്പല കേട്ട് സന്തോഷപ്പെടയില്ലേ.
1: കണ്ടൊടേ പല തൂപ്പെ നാളെന്ന് കിരിഞ്ചെടുത്തിന മാണികോ ഇത്തെ തൂതക ഒപ്പ പാടിന പദ്ധതി.

0: താമരക്ക് അറ്റപൂർവ്വണ്ട്
1: ലക്കോണിയാ ലക്കോൺ
0: എക്കളുടെ കറ്റോ പെണ്ണ നിത്തിന്റെ പുറത്തുകു എക്കളുടെ ലെപ്പ് മത്തടിയുടെ
1: അന്ത്
0: ദായകന്ത് കേനോണ്ട് ആയിരടാ
1: വിഷയ വിഷയ
2: വിഷയ എക്കിലാന്ന് വന്നേ
1: പനടാ
2: കേല്ലാ നിക്കല്